ദുനിയാവിലുണ്ടെങ്കിൽ എന്റെ ആക്കെങ്കോ ഞങ്ങൾ ലാസ്റ്റ് കൊണ്ട് മണ്ണുകൾ ചെറുത് ഒരു അർത്ഥഗർഭിതമായോ ഒരു കവനത്തെ മട്ടനാക്കിയോ ബഷീർ അഹമ്മദ് കെന്യ ഫേമസ് ഒരു കവി അയാൾക്ക് നന്ദി ചെന്നുകൊണ്ട് ഞങ്ങൾ കാര്യക്രമത്തെ മുതൽ കൊണ്ടുപോയിട്ടുള്ള ആലം പടച്ചതു നീനേമേ അതിര ചമഞ്ഞതും നീനേമേ ഭൂമിരോ വിരിപട വിരിച്ചിട്ട് റബ്ബേ നങ്ങളെ വളർത്തിയതും നീനേമേ നിന്റെമേ കൊണ്ടാടുക നിന്റെമേ കൊണപാടുക ഇവരു കവനത്തോ സാൽഗ അഹമ്മദ് നൂറി സുമാർ 60 വർഷം മുന്നോട്ട് എഴുതിയ സാഹിത്യ ഈ സാഹിത്യത്തെ നിങ്ങൾ കേട്ടിട്ടുള്ള അഹമ്മദ് നൂറി ചെന്മയങ്ങത്തോ കവനങ്ങ സാഹിത്യത്തെ എഴുതിയോ ഒരാള് അയല പേരിലുള്ള ഈ ഒരു കവിഗോഷ്ഠിയിൽ മുന്നോട്ടോ കവന മണ്ടനാക്കുകയും ജനാബ് എം അഷീറുദ്ദീൻ ആലിയ അയലെ നാം ഗൗരവത്തോടു കൂടെ കൂടി

നായകനട്ടെ അത് സിദ്ധാർത്ഥ് ഷെട്ടി, വരി പൊരുളുടെ അഭിനയ മന്ദിരം, ദുംബെ ഡാൻസർ ആദിത്യന ആര്, ഈ ചിത്രോടു ഡാൻസ് ദ സ്കില്ലിന് ഒഞ്ചി എഡ്ഡ രീതിയുടെ ഉപയോഗം മന്ദിരം. ആത്തെ അത്തന്റെ പാത്രവാദ് സിദ്ധാർത്ഥ് ഈ ചിത്രോടു ബരി പൊരുളുടെ തോച്ചുന്തുല്ലേര്. മോക്കിത ഒഞ്ചാത്ത ദൃശ്യലു, ഫൈറ്റ് ദ ഒഞ്ചാത്ത ദൃശ്യലു, അഞ്ചനെ സെന്റിമെന്റ് ഗംഭീര സന്നിവേശ സിദ്ധാർത്ഥ് പുകാർത്തിനെ പടിയുന്തര്.

0: വരുത്തുന്ന എല്ലാ ഭാവഗീതങ്ങളും ഇഷ്ടമാകുന്നു. കേട്ടായിരി റേഡിയോ സാരംഗ് 107 പോയിന്റ് 8. ഇത് ബണ്ട് ബണ്ട്
1: റേഡിയോ സാരംഗ് തുളു പ്രസാരക്കുന്നുണ്ടല്ലേ.